ജീസുതുമാർത്തമായി പ്രേമേ പരമാദർശ്. നുനു ആഹാരയ രസഗാൻമനസേ ദീർവി വൈവി. ഓ എന്ന ദസത് വിസിരി സിറ്റിന് ആദരേൻ പിരുന്നു ഉപേഹക്കിയാവ് മുഹുകരാൻ അപ്പം സമഗിക്വാൻ ആദരേ ബെദാനട്ട് മേ ദിമുത് റേഡിയോ ആയി.